ഞങ്ങൾ ഇപ്പോൾ ചേച്ചിൻ്റെ എന്നാ പല്ലാറി ഉള്ള ഞാൻ ഇപ്പോഴും ഞങ്ങൾക്ക് മഴപ്പിയായിട്ടുള്ളൂ.